0: അൽപ്പമാവ് സലക്കില്ല നിവനട്ട് കറുണുവാണ്ണീ പമാവ് നുസലക്കില്ല മരണയട്ട് കറുണുവാണ്ണീ എഹയിൻ പിങ്വത്ത് നുപമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ
1: ප්‍රඥාවේ දොරගුළු විවර කරන ආධ්‍යාත්මික හඬ
2: FM 98.2 ඔස්සේ ගාලු දිස්ත්‍රික්කයට සහ අන්තර්ජාලයෙන් සුදුල radio.lk අරහා මුළු ලොවටම
1: සුදුල ගුවන් විදුලිය.

0: നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വര
1: അയං വസ്സാന കാലോ മേ ഉദാവീ തിബിന്നേ പിമ്പര വസ്സാന സമയൈ മേ പിമ്പര വസ്സാന സമയേ ബൗദ്ധ ഭിക്ഷുൻ വഹൻസേലാട്ട് വെനദാട്ട് വടാ സിവ്പസയിങ് അപ്പുപസ്ഥാന കരമിങ് വിഹര വിഹാരസ്ഥാന അസുരു കരമിങ് വതിം പിലിവതിം പെലഗസി അപിസമ ക്രിയാ കരമു പ്രജ്ഞാവി ദുരഗുളു വിവരകരണ ആധ്യാത്മിക ഹണ്ട് സുദില ഗുവാങ്ങുദിലിയേ സിഹിപാത് കിരീമാക്.